ശ്രുതമിത്രോ അപ്സമീരാഹത സുരേഷ് ജാനിന സ്വർമ ധരം ദാസ് നിയസുന്ദർ മജാനി രചന. હવે સાંભળીશું મીરાબાઈની રચના યશવંત ભટ્ટના કંઠે.